ദേഹേന്ദ്രിയമുലരി കട്ടി മനസ്സു നീർത്തി അന്തർമുഖമുജേസി കാനീ ദേഹേന്ദ്രിയമുലരി കട്ടി